0: Nani, nani, nani, nani.
1: Nani and Ma?
2: Nani, Ede Kirpada Nalamai, Nani in the Solu, Nani in the Solu, Alla, the Eduai and Dalam, are the Kirpada, a pretty Nalamai. ഒരുവൻ മൂടനിൻ പാട്ടെ കേൾപ്പതിൽ ജ്ഞാനിയൻ ജ്ഞാനിയിടത്തിലെ ഇതേ കേൾപ്പത് നില
1: ബുദ്ധിമയിലെ കേൾപ്പതാ
2: ഇല്ലേ

ആമീൻ. ഞങ്ങൾ ഇന്ന് വേളയിലും ജീസസ് ഗ്ലോറി മിനിസ്ട്രിയും ഊഴിയങ്ങളെ കൂടെ കടന്ന് ചെല്ലാം. മറ്റേ ഞങ്ങൾ പതിവ് ചെയ്ത് നിങ്ങളെ കനിപ്പിച്ചു.